ഇട്ടു. നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM-ൻ്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ

0: നിഴലാട്ടം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: Is it 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർ

എന്തുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്? കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

റേഡിയോ കൊച്ചി 90 FM-ലൂടെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നത്.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്ന അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി, 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
2: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനൽ ഉണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ശോ, നന്ദി.

0: നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ചു പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ളാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
1: അമ്മ, അവർക്ക് എവിടുന്ന വെള്ളം കിട്ടണേ? നമുക്ക് അവിടുന്ന് വെള്ളം എടുത്താ പോരെ?
0: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ

തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
1: എല്ലാരും പറയുന്നുണ്ട്.
2: അതാ

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ

0: നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദയരോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാം നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ?
1: എനിക്ക് തോന്നാറുണ്ട്.
0: എന്റെ സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും.
1: ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ.
0: സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ല. എലി കുട്ടിയെ, നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ഞാൻ സുധ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രഭൂതിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനിൽ സൗഖ്യം പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എറണാകുളം റിനൈ മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ചൈത്ര TM ആണ്. ഡോക്ടറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: താങ്ക് യു.
0: ഇന്ന് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത് എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, എങ്ങനെ അത് പരിഹരിക്കാം എന്ന ഉള്ള കാര്യങ്ങളാണ്. ഈ ഒരു മാസം എൻഡോമെട്രിയോസിസിൻ്റെ അവെയർനെസ് അല്ലെങ്കിൽ അതിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോക്ക് ഈ ഒരു അവസരത്തിൽ ഏറ്റവും ഉചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഡോക്ടറിനെ സൗഖ്യം പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പരിപാടി ആരംഭിക്കാം.
1: താങ്ക് യു സോ മച്ച്.
0: ഡോക്ടർ, എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എൻഡോമെട്രിയോസിസ് എന്നൊരു രോഗാവസ്ഥയെ പറ്റി എനിക്ക് തന്നെ കാര്യമായിട്ടുള്ള അറിവുകളില്ല. അപ്പൊ എന്താണ് എൻഡോമെട്രിയോസിസ്, അല്ലെങ്കിൽ എങ്ങനെയാണത്, എന്തുകൊണ്ടാണത് അധികം ആളുകളിലേക്ക് അറിയപ്പെടാത്തത്?
1: മാഡം, നമുക്ക് ആദ്യം അറിയേണ്ടത് ഏറ്റവും കോമൺ സിംപ്റ്റം എൻഡോമെട്രിയോസിസിന്റെ ഒരു പെയിൻ ആണ്. വളരെ നോൺ സ്പെസിഫിക് ആയിരിക്കും. ലൈക്ക് നമ്മള് ഇത് എന്തിനാ എല്ലാവർക്കും അറിയാൻ പെടാത്തതെന്ന് ചോദിച്ചാൽ, സാമാന്യ ഒരു പെൺകൊച്ചിന് പീരിയഡ്സ് ടൈമിൽ ചെറിയ പെയിൻ ഉണ്ടാവും. അതിനനുസരിച്ച് അമ്മമാർ ഔഷധമൊക്കെ ചെയ്ത് തരും. അതനുസരിച്ച് പെയിൻ റിലീഫ് കിട്ടും. ദേ വിൽ മൂവ് ഓൺ. ദേ തിങ്ക് ഇറ്റ്സ് നോർമൽ. യെസ്, ടു സം എക്സ്റ്റെൻറ്റ് മെജോറിറ്റി ഓഫ് ദ പെയിൻ ഇസ് നോർമൽ. 80-90% ഓഫ് ദ ടൈംസ് വെൻ ഒരു ലിമിറ്റിൽ ഫസ്റ്റ് ഡേ പെയിനും പിന്നെ ഫ്യൂ അവേഴ്സ് ഓഫ് പെയിൻ, പിന്നെ ആ പെയിൻ റിലീവ്ഡ് വിത്ത് വൺ മെഡിസിൻ ഓർ വിത്ത് സർട്ടൻ ഹെൽപ്പ് മെഷേഴ്സ് അറ്റ് ഹോം, അത് നോർമലാണ്. പക്ഷെ അതിൽ നിന്ന് അപ്പുറമുള്ള ആ 20-15% ഓഫ് ദ വിമൻ, ലൈക്ക് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഇറ്റ് സീൻ ഇൻ 1 in 10 girls. 1 in 10 girls ഓഫ് റീപ്രൊഡക്റ്റീവ് ഏജിലാണ്
0: ഒരാൾക്ക് മാത്രമേ ഇത് കാണാൻ സാധ്യതയുള്ളൂ.
1: യെസ്, ദാറ്റ് ഈസ് ആസ് കോമൺ ആസ് 1 in 10. സോ ആ 1 in 10 girls നമ്മൾ കണ്ടുപിടിക്കാത്ത അവര് പെടുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ അറിയുന്നിരിക്കണം. അതുകൊണ്ടാണ് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു നോ അബൌട്ട് ദിസ് കണ്ടീഷൻ. ബിക്കോസ് യു ആസ്ക് മീ വൈ ദർ ഈസ് ദിസ് എൻഡോമെട്രിയോസിസ് എന്ന ശരിക്കും പറഞ്ഞ ഒരു നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്, ഉൾപ്പദരത്തിൻ്റെ ഒരു ലൈനിങ് ലൈനിങ് നമ്മൾ അവിടെ മാത്രം കാണാത്ത ആ പെൺകൊച്ചിലെ ആ ലൈനിങ്, ദ മെൻസ്ട്രൽ ബ്ലഡ് ഗോസ് ടു ദ ട്യൂബ്സ് ആൻഡ് വേറെ പല സ്ഥലത്ത് യൂട്രസിൻ്റെ പുറത്തായിരിക്കാം, ഓവറിൻ്റെ മുകളിലായിരിക്കാം, ഇറച്ചേർക്കുടൽ ഇല്ല, മൂത്രസഞ്ചി ഇല്ല, വെൽക്കുടൽ, സംടൈംസ് ഈവൻ ഇൻ ദ ലങ്സ് ആൻഡ് ബ്രെയിൻ. വെരി റെയർലി വി ഹാവ് സീൻ. ഐ വാസ് ഡിസ്കസിങ് ദ റീസെൻറ്റ് അവയർനെസ് പ്രോഗ്രാം, വൺ ഓഫ് ദ നഴ്സിംഗ് സ്റ്റാഫ് ഹാസ് സീൻ നേസൽ എൻഡോമെട്രിയോസിസ്. എവറി മന്ത് ദ ബ്ലീഡിംഗ് കംസ് ത്രൂ ദ നോസ് ഓൾസോ. സോ അങ്ങനെ വളരെ റെയർ കണ്ടീഷൻസ് ആർ ഓൾസോ സീൻ. സോ കോമൺലി നമ്മൾ നോക്കുന്നത് ദിസ് എൻഡോമെട്രിയോസിസ് ഇസ് സീൻ ആസ് കോമൺ ആസ് ഡയബറ്റിക് പേഷ്യൻസ്. നമ്മളിപ്പോൾ എല്ലാ വീട്ടിലും ഒരു ഡയബറ്റിസ് പേഷ്യൻസ് ഉള്ള പോലെ തന്നെ 1 in 10 പെൺകൊച്ച് ഈസ് ഹാവിംഗ് ഇറ്റ്. ബട്ട് മെനി ഓഫ് ദം ഡോണ്ട് നോ വാട്ട് ദേ ആർ സഫറിങ്. മെനി ഓഫ് ദം നോർമലൈസ് ഇറ്റ്. അമ്മ പറയൂ ഇല്ല, അച്ഛൻ പറയൂ, ഇത് എക്സാം പോവാതിരിക്കാനുള്ള ഒരു പരിപാടിയായിരിക്കും പെയിൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അതാണ് ഇതിന്റെ ഉദ്ദേശം.
0: എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ ഇപ്പൊ സാധാരണക്കാരന് മനസ്സിലാക്കണമെങ്കിൽ പീരിയഡ്സിന്റെ പെയിന് കുറച്ചും കൂടെ സിവിയർ പെയിൻ വരുന്നു, അത്

0: കണ്ടിന്യൂ ചെയ്യുന്നു. ചില സമയത്ത് ബ്ലീഡ് ചെയ്യുന്നു, പല പുറത്തേക്ക് അതിന്റെ ബ്ലീഡിംഗ് വരുന്നു അല്ലേ.
1: മോർ ദാൻ ദാറ്റ് വി ഹാവ് ടു കൺസിഡർ സിംപിൾ പെയിനും എൻഡോമെട്രിയോസിസ് പെയിനും തമ്മിലുള്ള
0: വ്യത്യാസം
1: അതാണ്. ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് പെയിൻ ആയിരിക്കാം, പീരിയഡ്സ് തുടങ്ങാം ഒരു 5 ദിവസം മുമ്പേ ചില ചേഞ്ചസ് കാണിക്കും. സിവിയർ പെയിൻ ആയിട്ടോ ക്രാമ്പ് ആയിട്ടോ ബ്ലോട്ടിംഗ് ആയിട്ടോ, ഇല്ല വയറിൽ എന്തോ വീർത്ത് വരുന്ന പോലെ, ആ അടിവയറൊരു ഭാരമുള്ള പോലെ ഒരു ഫീലിംഗ് വരുക, ഇല്ലെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞിട്ടും അത് മാറുന്നില്ല, ഈ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല, ഇല്ല ആ എന്താ പറയുക നമ്മളെ ഓവുലേഷൻ ടൈം പീരിയഡ്സിന്റെ നടുക്കിലുള്ള ദിവസം തന്നെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിന്, ഇല്ല പീരിയഡ്സ് ടൈമിൽ പീരിയഡ്സ് ക്രാംസ് മാത്രമല്ലാത്ത മോഷൻ പോവാനുള്ള ടെൻഡൻസി, മോഷൻ പോകുമ്പോൾ വരുന്ന പെയിന്, പിന്നെ മൂത്രം പാസ് ചെയ്യുമ്പോഴും ഒരു പെയിന്, അങ്ങനെ ദർ ഇസ് എ ക്രോസ് ടോക്ക്. യൂട്രസിന് തമ്മിലുള്ള ബന്ധങ്ങൾ അവിടെ അടുത്തുള്ള എല്ലാ ഓർഗൻസിലും ഒരു ഇറിറ്റേഷൻ.
0: അത് പുറത്തേക്ക് അതിന്റെ ലൈനിങ്സ് വളരുന്നതാണ് എൻഡോമെട്രിയോസിസ് അല്ലേ.
1: അങ്ങനെ അല്ലാത്ത ലാസ്റ്റ് മന്ത് ഷി വാസ് അബ്സല്യൂട്ട്ലി നോർമൽ. ഫസ്റ്റ് 3 വർഷം കൊച്ചിന് ഒന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു പീരിയഡ്സ് തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോൾ ഈ ഇടയ്ക്ക് പെയിൻ കൂടി കൂടി വരിക, അങ്ങനത്തെ വേരിയേഷൻസ് കാണിക്കുമ്പോൾ, ഇല്ല ഇനി കുറച്ചുകൂടെ പ്രായം കൂടി വരുന്ന ആൾക്കാർക്ക് ലൈക്ക് ബന്ധപ്പെടുമ്പോൾ ഉള്ള പെയിന്, ബന്ധപ്പെട്ടിട്ട് ശേഷം വരുന്ന ബ്ലീഡിങ്, ഇല്ല ഹെവി ബ്ലീഡിങ് ആയിട്ടായിരിക്കാം, ഇല്ല വന്ധ്യത്തെ ആയിട്ടായിരിക്കാം, ഇങ്ങനെ ആയിരിക്കും പലരും. ആൻഡ് ഇത് വൺ ബ്യൂട്ടി ഓഫ് ദിസ് കോംപ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ദ സിവിയാരിറ്റി, ആർക്ക് എത്ര സിവിയാരിറ്റി അത്ര സിവിയർ സിംറ്റംസ് ആവണമെന്നില്ല. ചിലപ്പോൾ ചെറിയ ബ്ലഡ് കളക്ഷൻ കൂടെ സിവിയർ സിംറ്റംസ് ആയിട്ട് മാറാം, ഒത്തിരി സിവിയർ ഡിസീസ് ഉള്ളവർക്ക് ചെറിയ പെയിൻ ആയിട്ട് മാറാം,
0: കാര്യമായ സിംപ്റ്റംസ് കാണിക്കണമെന്നില്ല.
1: സോ ദ ചെക്കപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ മെയിൻ മോട്ടോ ഓഫ് ദ ടോക്ക് ടുഡേ ഈസ് അർലി ഡയഗ്നോസിസ്. നമുക്ക് എത്ര നേരത്തെ ഈ കണ്ടീഷൻ കണ്ടുപിടിക്കാവോ അത്രയും അതിൻ്റെ കോംപ്ലിക്കേഷൻസും അത് അവോയ്ഡ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് നേരത്തെ നമുക്ക് എടുക്കാൻ പറ്റും.
0: ഇത് സ്ത്രീകളിലാണല്ലോ ഈ ഒരു രോഗമുള്ളത്, അതിൽ ഏത് ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത്?
1: റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും. ആസ് യങ് ആസ് 9 ഇയേഴ്സ് പെൺകൊച്ചുങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ കോമൺലി കാണുന്നത് റിപ്രൊഡക്റ്റീവ്, ദാറ്റ് ഈസ് 20 to 45, ആ റേഞ്ചിലായിരിക്കും കോമൺലി കാണുന്നത്. ഈവൻ ആഫ്റ്റർ മെനോപോസ് കൂടെ വി ഹാവ് സീൻ വിമൻ ഹാവിങ് ദിസ് ഡിസീസ്. ബട്ട് ആസ് ഒരു കാരണം ഈ എൻഡോമെട്രോസിന് കാരണം എന്ന് ചോദിച്ചാൽ ദെയർ ആർ മൾട്ടിപ്പിൾ റീസൺസ്. ഇറ്റ്സ് മൾട്ടി ഫാക്ടോറിയൽ ആൻഡ് ഇറ്റ്സ് കോംപ്ലെക്സ്. അതിനകത്ത് ഒന്ന് നമ്മൾ പെൺകുട്ടികളിലുള്ള ഹോർമോൺ ഈസ്ട്രജൻ ഹോർമോൺ. സോ ഈ ഈസ്ട്രജൻ ഹോർമോൺ ഡോമിനൻസ് കാണിക്കുന്നതാണ് ഈ 20 to 40 ഇയേഴ്സ്. സോ ദാറ്റ്സ് ദ റീസൺ ഇറ്റ്സ് മോർ കോമൺ ഇൻ ദാറ്റ് ഏജ്. അപ്പോൾ ആ മെനോപോസ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് മാറുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ബിക്കോസ് വി ഹാവ് പെരിഫറൽ ഓർഗൻസ് ലൈക്ക് വണ്ണ ഉള്ളവർക്ക് അവിടെ വണ്ണത്തിൽ ഒരു ചെറിയ ഹോർമോണൽ ഇംബാലൻസ് സ്റ്റാർട്ട് ആവും. ആ ഹോർമോൺസ് കൊണ്ട് തന്നെ പിന്നെ ഇത് വളരും. പിന്നെ നമ്മൾ എക്സ്റ്റേർണലി എന്തെങ്കിലും ടാബ്ലറ്റ്സ് ആയിരിക്കാം, ലൈക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് ടാബ്ലറ്റ്സ് എന്തെങ്കിലും വേറെ കണ്ടീഷൻ കഴിക്കേണ്ടി വന്നാൽ അതിൻ്റെ കൂടെ കൂടെ ഇത് വളരും. പിന്നെ നമ്പർ 3, ആസ് യു ഹാവ് സീൻ ഇൻ ദ സോഷ്യൽ മീഡിയ ആൻഡ് വെരി കോമൺലി, ഹോർമോൺ ഡിസ്റപ്റ്റിംഗ്, ഇല്ല എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് കൂടെ, സേ ലൈക്ക് പാരബിൻസ് എന്ന് പറയും, ലിപ്സ്റ്റിക്സിലൊക്കെ ഉള്ളത്, കോസ്മെറ്റിക്സിലൊക്കെ ഉള്ളത്, പിന്നെ അങ്ങനത്തെ ഒരു എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് ഈസ്ട്രജൻ നമുക്ക് കിട്ടുമ്പോൾ, ഈവൻ ക്ലീൻസേഴ്സ് കണ്ടീഷണേഴ്സ് അങ്ങനെ വളരെ കോമൺ ആയിട്ട് വാട്ട് വി യൂസ് ഡേ ടു ഡേ, അതിൽ കൂടെ ഇങ്ങനെ ഫ്താലേറ്റ്സ് പാരബിൻസ് അങ്ങനത്തെ കുറച്ചൊക്കെ പ്രോഡക്ട്സിൽ കൂടെ ഈ എക്സ്റ്റേർണൽ സ്റ്റിമുലസ്
0: കിട്ടുന്നു.
1: യെസ്, സോ ദീസ് ആർ ദ വൺ സ്റ്റിമുലൈ വിച്ച് ക്യാൻ അഗ്രവേറ്റ്. നമുക്ക് ഓൾറെഡി ജനറ്റിക്കലി ഇറ്റ് ഇസ് സീൻ ലൈക്ക് എന്താ പറയുക, അമ്മമാർക്കുള്ളവർക്ക് സിസ്റ്റേഴ്സിനുള്ളവർക്ക് എൻഡോമെട്രിയോസിസ് കുറച്ച് വരാൻ സാധ്യത, അങ്ങനെ ഉള്ളവർക്ക് ഒരു എക്സ്റ്റേർണലി കൂടെ ഇങ്ങനത്തെ സ്റ്റിമുലസ് കിട്ടുമ്പോൾ
0: ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഒരു സ്റ്റിമുലൻസ്. അപ്പൊ നമ്മുടെ ഈ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരുപാട് ഇത്തരം കോസ്മെറ്റിക്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ അപ്പം ഈ എൻഡോമെട്രിയോസിസ് വരാൻ അതും ഒരു കാരണം,
1: അതൊരു സ്റ്റിമുലസ് ആണ്, ഡെഫിനറ്റ്ലി അതൊരു സ്റ്റിമുലസ് ആണ്. അപ്പൊ നമ്മള് ഡെഡിക്കേറ്റഡ് പെയിൻ ആൻഡ് എൻഡോമെട്രിയോസിസ് ക്ലിനിക് ആണ് നമ്മൾ റിനൈലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ മാസത്തിന്റെ ഒരു പാർട്ടായിട്ട്. ദാറ്റ് വി ആർ ഡെഡിക്കേറ്റിംഗ് ടു ഓൾ ദോസ് വിമൻ ഹു ആർ സഫറിംഗ് വിത്ത് ദിസ് കണ്ടീഷൻ, അവർ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനത്തെ ആൾക്കാർക്കാണ്, ബിക്കോസ് ദേ ഹാവ് മെനി ലിമിറ്റേഷൻസ് ഓൾസോ ടു എക്സ്പ്രസ്. അപ്പോൾ ഫോർ ദെം ദ ഓൺലി ഇൻഫർമേഷൻ ഈസ് യു ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദിസ് സിറ്റുവേഷൻ ആൻഡ് ദെൻ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ആ സമയത്ത് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് ഡയറ്റ് ഇറ്റ്സ് എ കംപ്ലീറ്റ് പാർട്ട് ഓഫ് ദിസ് ട്രീറ്റ്മെന്റ്. സോ അതിനകത്ത് ഈ ലൈഫ് സ്റ്റൈലിൽ ഈ കോസ്മെറ്റിക്സ് ഒക്കെ വരും, ലൈക്ക് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ചൂസ്. പണ്ടത്തെ പോലെ നമ്മൾ ഏതോ ഒരു ലിപ്സ്റ്റിക് എടുക്കുക, ടോണ് കളർ നോക്കി മേടിക്കുക, ദാറ്റ് ഈസ് ഗോൺ. സോ യു ഹാവ് ടു ബി ഇപ്പോൾ എല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. യു ആർ ഗെറ്റിംഗ് സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ. ആ

0: ഇൻഫർമേഷൻ നമ്മൾ ഒരു റൈറ്റ് ഡയറക്ഷനിൽ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ ഓൾ ദീസ് തിങ്സ് വാട്ട് ഐ വാസ് ഡിസ്കസിങ് ഫ്താലേറ്റ്സ് ആയിരിക്കാം, മീഥൈൽ പാരബിൻ എന്നുണ്ട്, അങ്ങനെ യു ടു ജസ്റ്റ് സീ ദ കോമ്പോസിഷൻസ് ആൻഡ് സീ ഏതൊക്കെയാ ഫ്ലാഗ് ചെയ്തിരിക്കുന്ന റെഡ് ഫ്ലാഗ്ഡ് ഐറ്റംസ് ടു ബി അവോയ്ഡ് ഇൻ ആർ ഡെയിലി യൂസ്. അതേപോലെ ഫുഡ് ഐറ്റംസ് ഓൾസോ as we are discussing
1: junk
0: the same
1: extra
0: junk food enna parna adu or velliya label ay adinathu namak specifically ee endha paraya processed meat ee nuggets aayittu kittunathu അതിനകത്താണ് കൂടുതൽ സ്റ്റിംലസ്. പിന്നെ ബിക്കോസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഫോർ എൻഡോമെട്രിയോസിസ് എന്ന് പറയും ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ. ഇവിടെ എന്താ നടക്കുക ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ എവറിബഡി ക്യാൻ ക്യാച്ച് ഇറ്റ്. സോ നോർമലി ഒരു ബ്ലഡ് സെല്ല് പീരിയഡ്സിന്റെ പുറത്തേക്ക് വരും, ഇത് പുറത്തേക്ക് പോയില്ല, ഇത് അവിടെ വയറിന് അകത്തേക്ക് കയറി. അപ്പൊ വയറിനകത്തേക്ക് കയറുമ്പോ നമ്മുടെ ദേഹത്തിന്റെ WBCs പറയും അയ്യോ എന്തോ ഫോറിൻ ബോഡി വന്നു എന്ന് അത് ഓടി വന്ന് അതിനെ കൊല്ലാൻ നോക്കും. ദ പ്രോബ്ലം ഈസ് അത് കൊല്ലാൻ സമ്മതിക്കില്ല, ഈ പെൺകൊച്ചിന്റെ ബോഡിയിൽ അത് കൊല്ലാൻ സമ്മതിക്കില്ല. അത് അവിടെ തന്നെ ഇങ്ങനെ ഒരു കട്ടിയായിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു നരമ്പ് വരും, പിന്നെ ഒരു രക്തനാള വരും, അങ്ങനെ അത് അങ്ങനെ ചേർത്ത് ചേർത്ത് ഒരു നോഡ്യൂളായിട്ട് അത് തന്നെ ഒരു മാസായിട്ട് ക്യാൻസർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ക്യാൻസർ.
1: ഇറ്റ്സ്
0: നോട്ട് എ ട്രൂ ക്യാൻസർ ബട്ട് ഇറ്റ് അഗ്രവേറ്റ്സ് ആൻഡ് ഇറ്റ് ഗ്രോസ് ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ്. അടുത്തുള്ള എല്ലാ ഓർഗൻസിനെ വിളിച്ചിട്ട് വിളിച്ച് ഇങ്ങനെ തമ്മിൽ ഒരു കേക്ക് പോലെ ആക്കിയിട്ട് ഒത്തിരി ഇൻഫ്ലമേഷൻ എന്ന് പറയും മെഡിക്കലി, മെഡിക്കലി ഇസ് ക്രോണിക് ഇൻഫ്ലമേഷൻ. വർഷങ്ങളായിട്ട് അവിടെ ഇൻഫ്ലമേഷൻ അങ്ങനെ നീർക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ദറ്റ് മച്ച് ഓഫ് ഇൻഫ്ലമേഷൻ കൂടുന്ന ഏത് ആഹാരം ആയാലും ലൈക്ക് നമ്മുടെ ഈ പ്രോസസ്ഡ് മീറ്റ് ആയിരിക്കാം, പിന്നെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഡയറി പ്രോഡക്ട്സ് ഓൾസോ ഈ എൻഡോമെട്രിയോസിസ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത ഉടനെ തന്നെ ഡയറി പ്രോഡക്ട്സ് ടു ബി ലിമിറ്റഡ്.
1: പാലും പാൽ ഉൽപ്പന്നങ്ങളും കുറയ്ക്കണം,
0: ഫുള്ള് ലിമിറ്റ് ചെയ്യുന്നല്ല, ഈവൻ പ്ലാന്റ് റിസ്ട്രിക്ട് ചെയ്യണം, പിന്നെ പ്ലാന്റ് ബേസ്ഡ് മിൽക്ക് പ്രോഡക്ട്സിലോട്ട് പോകണം. പിന്നെ വെനെവർ യു ഗോ ഫോർ ഡയറി പ്രോഡക്ട്സ് യു ഷുഡ് ബി അവെയർ ഇത് ഹോർമോണൈസ്ഡ് അല്ല, പൗൾട്രി ആയാലും ഹോർമോണൈസ്ഡ് അല്ല എന്ന് സോഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സാധ്യതകളായിരിക്കും യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടെ സേഫ് ആയിരിക്കും.
1: ഫുഡും ഇതിനകത്ത് ഒരു ഫാക്ടറാണ്,
0: ഒരു മേജർ ഫാക്ടറാണ്.
1: ഇപ്പൊ ഡോക്ടർ പറഞ്ഞനുസരിച്ച് നമ്മുടെ സാധാരണ മെൻസുറേഷൻ നടക്കുമ്പോൾ മെൻസറൽ ബ്ലഡ് പുറത്തേക്ക് പോകുന്നു, പക്ഷെ എൻഡോമെട്രിയത്തില് ആ ലൈനിങ് ഇങ്ങനെ ഉണ്ടാവുന്നത് അല്ല, ഇൻഫ്ലമേഷൻ വരുന്നത് റപ്ചർ ആവുന്നു, പക്ഷെ അവിടെ ഉണ്ടാകുന്ന ബ്ലീഡിങ് പുറത്തേക്ക് പോകുന്നില്ല.
0: എൻഡോമെട്രിയോസിസില്
1: അപ്പം അത് അവിടെ തന്നെ നിൽക്കുന്നു, അത് ഇങ്ങനെ പല പല തൊട്ടടുത്തുള്ള ഓർഗൻസിനെയും സെൽസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നു, അത് വീണ്ടും വീണ്ടും അത് കൂടി എല്ലാ ഓർഗൻസിനെയും എഫക്ട് ചെയ്യാം അല്ലേ. അപ്പൊ അത് ഏർലി എത്രയും നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പം എന്റെ ഏറ്റവും വലിയ കാര്യം.
0: പക്ഷെ
1: പേരൻസിന് ഇതെങ്ങനെ മനസ്സിലാവും, ഇപ്പം 12 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ ഒരു സിവിയർ പെയിൻ ആണെങ്കിൽ സോ അവര് ഹോസ്പിറ്റലിൽ വരണം,
0: ഒരു ചെക്കപ്പ് നടത്തണം, ഒരു ബേസിക് ഒരു എന്താ ഇതിന്റെ ഡയഗ്നോസ്റ്റിക് പ്രോട്ടോകോൾസ്. പണ്ടൊക്കെ നമുക്ക് up to 2025 there is a study, research study parayunnad 7 to 8 years oru penkochina first symptom of endometriosis thodangittu adu diagnose cheyan 7-8 varsha edukkunnundu endina because the symptoms are non specific. പലപ്പോഴും വിചാരിക്കും എക്സാം പ്രശ്നമാണ്, പലപ്പോഴും വിചാരിക്കും ഇത് ലൂസ് മോഷനിന്റെ പ്രശ്നമാണ്, അങ്ങനെ പല റീസൺസ് കൊണ്ട് അത് തള്ളിക്കളയും. ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ വരുമ്പോ സ്കാനിങ്ങിൽ ചിലപ്പോൾ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്ന വരില്ല. സോ ഇറ്റ് നീഡ്സ് എ വാട്ട് യു കോൾ ലോ ത്രെഷോൾഡ് ടു ഡയഗ്നോസ്. ഇങ്ങനെ ആവാം സാധ്യതയുണ്ട്, ഈ കാര്യങ്ങൾ നമുക്ക് ഈ കൊച്ചിനെ ബാധിക്കാമെന്ന് ഡോക്ടർ അടുത്ത് പോയി ഒരു സിമ്പിൾ ചെക്കപ്പ് കൂടെ പിന്നെ ഒരു സ്കാനിങ് കൂടെ ചിലപ്പം ഇല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഇസ് വാട്ട് യു കോൾ എസ് MRI സ്കാൻ കൂടെ അവശ്യം വരുമ്പോൾ അങ്ങനെ. പിന്നെ അവസാന ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ ദൂർബിന്ന് കൂടെയോ എന്തെങ്കിലും പ്രൊസീജിയറിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ബയോപ്സി എടുത്ത് സ്റ്റഡി കൺഫേം ചെയ്താലേ 100% നമുക്ക് കൺഫേം ആവത്തുള്ളൂ. വളരെ കോമൺലി നമ്മൾ സ്കാനിങ്ങിൽ കാണുന്നത് ചോക്ലേറ്റ് സിസ്റ്റ്. ഐ തിങ്ക് മെജോറിറ്റി പീപ്പിൾ വുഡ് ഹാവ് ഹേർഡ് ഇറ്റ്. ഒരു ചോക്ലേറ്റ് സിസ്റ്റ് ആണെന്ന്, ഈ മെൻസ്ട്രൽ ബ്ലഡ് കട്ടി കട്ടി കിടന്നിട്ട് ഓവറിയിൽ ഉണ്ടാക്കുന്ന സിസ്റ്റാണ് ചോക്ലേറ്റ് സിസ്റ്റ്. അതാണ് നമുക്ക് സ്കാനിങ്ങിൽ കാണാം, പക്ഷെ അത് കുറച്ച് വർഷങ്ങൾ ആവും അതൊക്കെ ആ ലെവലിലോട്ട്
1: കണ്ടുപിടിക്കാം.
0: സോ അതിന് മുമ്പേ നൗ ദ റീസെന്റ് അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എത്തുന്ന മുമ്പേ, ബിക്കോസ് ഒരു അവസാന ലേറ്റ് സ്റ്റേജ് വിൽ കം ടു ദാറ്റ്, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ അതിന് മുമ്പേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ടു സ്റ്റാർട്ട് ദിസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിരിക്കുക, ഹോർമോൺ ബ്ലോക്കിംഗ് മെഡിസിൻസ് ആയിരിക്കും, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സോ ആ ലെവലിൽ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രഗ്നൻസി കിറ്റ് പോലത്തെ സിമ്പിൾ ടെസ്റ്റുകൾ കൂടെ റിസർച്ച് ലെവലിലാണ്, ലൈക്ക് ഇന്ന് ആയിട്ടില്ല, മാർക്കറ്റ് ലെവൽ ആയിട്ടില്ല. അങ്ങനത്തെ ഒരു കിറ്റ് ഇസ് ഇൻ ദ പ്രോസസ് ഓഫ് കമ്മിങ്. ഈവൻ എൻഡോമെട്രിയോസിസ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഇസ് ഇൻ സപ്പോർട്ട് വിത്ത് ദിസ്. ദേർ ഇസ് എ ഹ്യൂജ് റിസർച്ച് ഇൻ ദിസ് ആൻഡ് ദാറ്റ്. അതിനകത്ത് നമ്മൾ മൈക്രോസോമൽ RNA എന്ന നമ്മൾ RNA

0: mRNA-ന് ഐദർ ഇൻ ദ യൂറിൻ, സലൈവ ഓർ ദ മെൻസ്ട്രൽ ബ്ലഡിൽ ഡിറ്റക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്പർ ടു, വി ഹാവ് വാട്ട് ഈസ് കോൾഡ് ആസ് റിസ്ക് സ്കോറിംഗ് സിസ്റ്റം. മീൻസ് ഈ സിംറ്റംസും അൾട്രാസൗണ്ട് ഫൈൻഡിങ്സും ക്ലിനിക്കൽ ഫൈൻഡിങ്സ് എല്ലാം ഉൾപ്പെടെ ഒരു റിസ്ക് സ്കോറിംഗ് സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, വിച്ച് വി ആർ റെഗുലർലി സ്റ്റാർട്ടഡ് യൂസിംഗ് എ ട്രിനൈറ്റ് ഡെഡിക്കേറ്റഡ് എൻഡോമെട്രിയോസിസ് ക്ലിനിക്. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദ ക്ലിനിക്സ്. വി ഹാവ് 2 hours പെർ വീക്ക് ഡെഡിക്കേറ്റഡ് ഫോർ ദിസ് ഡിസീസ് ഓൺലി. സോ ആ സമയത്ത് വി യൂസ് ദി സ്കോറിംഗ് സിസ്റ്റംസ് ടു എവാലുവേറ്റ് ഈ പെൺകൊച്ചുന്ന വിത്ത് ഇസ് ദർ ഇസ് ലോ സസെപ്റ്റബിലിറ്റി, ഉണ്ടാവാൻ സാധ്യത എത്ര ശതമാനം, ലോ സസെപ്റ്റബിലിറ്റി, ഹൈ സസെപ്റ്റബിലിറ്റി അല്ല ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ ഒരു എടുക്കുമ്പോൾ വി വിൽ ബി ഏബിൾ ടു ഗൈഡ് ദെം, ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, ഈ കാര്യങ്ങൾ നമുക്ക് ഡയറ്റിൽ ചെയ്യാം, ഈ കാര്യങ്ങൾ നമുക്ക് എക്സസൈസിൽ ചെയ്യാം. വി കൻ ഗൈഡ് ദ പേരൻസ് ആൻഡ് ദ സ്റ്റുഡൻസ്.
1: അവിടെ ഇപ്പം നമ്മൾ എൻഡോമെട്രിയോസിസ് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്? ഇപ്പം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണത് നമുക്കിത് ട്രീറ്റ് ചെയ്ത് ഇത് മാറ്റാൻ പറ്റുമോ?
0: ഇത് വളരെ നല്ല ക്വസ്റ്റ്യൻ ചോദ്യമാണ്. ലൈക്ക് എന്താ ട്രീറ്റ്മെൻറ് ഉള്ളത്? ബിക്കോസ് വി ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, പല ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് സിമ്പിളായിട്ട് ആസ് എല്ലാവരും കോമൺലി കേട്ടിരിക്കുന്നത് ഒരു പെയിൻ കില്ലർ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഓൾവേസ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്. മീൻസ് ആ പെൺകുച്ചിന് ഹോം റെമഡീസ് ആയിട്ട് പെയിൻ റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ അതും, അതിൻ്റെ കൂടെ സിമ്പിൾ പെയിൻ കില്ലേഴ്സ് ലൈക്ക് പാരസെറ്റമോൾ ആയിരിക്കാം, ഇല്ല മെഫിനമിക് ആസിഡ്, അങ്ങനത്തെ ചെറിയ പ്രോഡക്റ്റ്സ് ആയിരിക്കാം. 1 or 2 days ഫസ്റ്റ് ലൈനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ പേഷ്യൻ്റ് റിലീഫ് ആയിട്ട് ഈസ് ഏബിൾ ടു മാനേജ് ഹർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും. ഇല്ല അത്, പക്ഷെ ഷീ ഷുഡ് ബി അണ്ടർ കണ്ടിന്യൂസ് ഫോളോ അപ്പ്, ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ ക്രോണിക് കണ്ടീഷൻ. മീൻസ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ അത് എപ്പോഴും ഉണ്ട്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിലും അത് ചിലപ്പം 30% ആൾക്കാർക്ക് കൂടുകയും കുറയുകയും ചെയ്യും. 30% ആൾക്കാർക്ക് വളരെ സിവിയറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. 30% കുറയാനും സാധ്യതയുണ്ട്. സോ വിച്ച് കണ്ടീഷൻ, വിച്ച് ഗേൾ ഇസ് സഫറിങ് എന്ന് നമ്മൾ എപ്പോഴും ഫോളോ അപ്പിൽ നിൽക്കണം.
1: ഇത് കണ്ടുപിടിച്ചാൽ ഫോളോ അപ്പ് നിർബന്ധമാണ്.
0: നിർബന്ധമാണ്. ദാറ്റ് ഈസ് ദ ടേക്ക് ഹോം മെസ്സേജ്. ഫോളോ അപ്പ് ഇല്ലാത്ത നമ്മൾ കാണുന്നത് പെൺകൊച്ചുകൾ ചിലപ്പോൾ 2 വർഷം മുമ്പ് ഒരു ചോക്ലേറ്റ് സർജറി കഴിഞ്ഞു ഡോക്ടർ, അത് കഴിഞ്ഞിട്ട് പോയിട്ടേ ഇല്ല,
1: ഡോക്ടറിനെ
0: കണ്ടിട്ടില്ല. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, അവിടെ ആ സ്റ്റിമുലസ് സ്റ്റിൽ ദയർ. സിസ്റ്റ് മാത്രം എടുത്തിട്ട് കാര്യമില്ല, നമ്മുടെ ദേഹത്തിലുള്ള ഹോർമോൺസ് അവിടെ തന്നെ ഉണ്ട്, നമ്മളെ കൂടെ ആ മറ്റേ ഇൻഫ്ലമേഷൻ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. സോ അങ്ങനെ ആ പ്രശ്നങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് വീണ്ടും ഒരു പ്രശ്നം ഈ
1: നോഡ്യൂളായിട്ടോ
0: എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ആയിട്ടോ അങ്ങനെ ഡെവലപ്പ്
1: ആവാം.
0: സോ ഫോളോ അപ്പ് ഇസ് എ മസ്റ്റ്. നമ്പർ 2, ഹോർമോൺ എന്നുള്ള നമ്മൾ കണ്ടല്ലോ, ദിസ് ഈസ് ദ സ്റ്റിമുലസ്, അതാണ് ഫുഡ് ഇവിടെ. സോ നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം. മീൻസ് ചിലപ്പം നമ്മൾ ടാബ്ലറ്റ്സ് ആയിട്ട് വർഷങ്ങളായിട്ട് കഴിക്കേണ്ടി വരും. ആ ടാബ്ലറ്റ്സ് നമ്മൾ ഹോർമോൺസ് ചിലപ്പം പീരിയഡ്സിന് വരാതെ നോക്കിക്കോളും. ഇവിടെ ദ മെയിൻ കൾപ്രിറ്റ് ഇസ് ആ മെൻസ്ട്രൽ ബ്ലഡാണ്. എൻഡോമെട്രിയൽ ലൈനിങ് ഈസ് ഗോയിങ് ആൻഡ് സ്പ്രെഡിങ് എവറിവെയർ. അപ്പോൾ ആ ലൈനിങ്ങിനെ നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കണം. സോ ദാറ്റ് ഈസ് ഡൺ ത്രൂ ദ ടാബ്ലറ്റ്സ് വിച്ച് ബ്ലോക്ക് ദ ഹോർമോൺസ് അറ്റ് ദ ബ്രെയിൻ ലെവൽ, ബ്രെയിൻ ലെവലിലും പിന്നെ ഈസ്ട്രജൻ ലെവൽ. ദ ബ്യൂട്ടി ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ഈസ്, പണ്ട് നിനക്ക് ഒരു 5 വർഷം മുമ്പ് മാം ചോദിച്ചാൽ ഇത്രേ ഉള്ളായിരുന്നു നമ്മുടെ കൂടെ. എന്നിട്ട് ആ മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട്. അതുകൊണ്ട് പേഷ്യൻസ് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ആയുർവേദ ഹോമിയോയിലോട്ട് പോകുന്നത്. പക്ഷെ വെരി ഹാപ്പി ടു സേ ദാറ്റ് ഇപ്പോൾ നമുക്ക് വി ഹാവ് സ്പെസിഫിക് മെഡിസിൻസ്. ലൈക്ക് ആ എൻഡോമെട്രിയം സെല്ലിൽ പോയിട്ട് ആ ബ്ലോക്ക്, ആ റിസെപ്റ്റർ മാത്രം, യെസ് ആ റിസെപ്റ്റർ മാത്രം, ഈസ്ട്രജൻ ആൽഫ ബീറ്റ എന്താ ഉള്ളത്, ആ ബീറ്റ റിസെപ്റ്റർ മാത്രം ആക്ട് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലി, ബട്ട് ദേ ആർ വെരി എഫക്റ്റീവ് ഇൻ കൺട്രോളിങ് സിംറ്റംസ്. 50-70% പെയിൻ റിലീഫ് ഉണ്ടാവും. അല്ലാതെ സൈഡ് എഫക്ട്സ് ആർ വെരി ലെസ്. പേഷ്യൻസ് ആർ കംഫർട്ടബിൾ. ഡോക്ടർ ചിലപ്പോൾ അവർ ചോദിക്കും, ഡോക്ടർ ഈ പില്ലും പണ്ട് എന്താ എനിക്ക് തരാത്തേന്ന്. പഴയ പേഷ്യൻസ് ദേ ആസ്ക്
1: അസ് ഒരു
0: മാജിക് പില്ല് പോലെ ആണ്.
1: അതുകൊണ്ട് ഒരു 90% സിംപ്റ്റംസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ?
0: യെസ് ഒരു 50-70% വി ഹാവ് സീൻ ദാറ്റ്, ആൻഡ് പേഷ്യൻസ് ആർ കംഫർട്ടബിൾ കൂടെ. വേറെ ഒരു ലോങ് ടേമിലോട്ട് ബെനിഫിറ്റ് ഉണ്ട്, 5 years നോക്കുന്നുണ്ടെങ്കിൽ മെറീന കോയിൽ എന്ന് കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് എ കോപ്പർ ടീ, ഒരു കോപ്പർ ടീ പോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു ഹോർമോണൽ കോയിലാണ്. ആ കോപ്പർ ടീൻ്റെ ആംസിൽ, കയ്യിൽ മെഡിസിൻ ഉണ്ടാവും. സോ അത് യൂട്രസിന് അകത്ത് വെച്ചാൽ മതി, ബിക്കോസ് നമുക്ക് അവിടെയാണല്ലോ പ്രശ്നം. പെൽവിസും യൂട്രസിൻ്റെ അടുത്തല്ലേ. അപ്പം നമ്മൾ ഈ ഹോർമോൺ അവിടെ അകത്ത് വെക്കുമ്പോൾ സിവിയർ സിസ്റ്റമിക് സൈഡ് എഫക്ട്സ് വേറെ ഒന്നും ഉണ്ടാവില്ല. അവിടെ മാത്രം ആ ഡിസീസിനെ കൺട്രോൾ ചെയ്യും.
1: അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നീട് പ്രഗ്നൻസിക്കോ അല്ലെങ്കിൽ അതിങ്ങനെയുള്ള എന്തെങ്കിലും ഹോർമോണൽ കൺട്രോളും ഒക്കെ വരുന്നത് കൊണ്ട് പിന്നീട് അങ്ങനെയുള്ള
0: ഡെഫിനറ്റ്ലി ഇല്ല. മെറീന വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ആസ് സച്ച് എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ഈ മെൻസ്ട്രൽ ബ്ലഡ് എന്താ ഉള്ള, ചോക്ലേറ്റ് സിസ്റ്റം എന്താ ഉള്ള, ഇറ്റ് ഈസ് ലൈക്ക് എ കില്ലർ സെൽ. ഇറ്റ് ഗോസ് ആൻഡ് ഈ

0: ഈറ്റ്സ് അപ്പ് എല്ലാം നമ്മൾ എഗ്ഗിനൊക്കെ അത് തിന്നാൻ തുടങ്ങും.
1: ഇറ്റ്സ്
0: ലൈക്ക് ഈറ്റ്സ് അപ്പ് ദ എഗ്സ്. സോ അപ്പോൾ നമ്മൾ ഓവേറിയൻ കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞത് കൊണ്ട് വന്ധ്യത്തെ കുറച്ച് കോമൺ ആണ്. 50% ഓഫ് ദ വിമൻ വിത്ത് ദിസ് കണ്ടീഷൻ ഹാവ്.
1: 50% എൻട്രിയോസിസ് ഉള്ള സ്ത്രീകൾക്ക് വന്ധ്യതയ്ക്കുള്ള സാധ്യതയുണ്ട്.
0: യെസ്,
1: ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ?
0: കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല, ആ സിറ്റുവേഷനോട് എത്തിയിട്ടില്ല. സോ ദാറ്റ് ഈസ് ദ റീസൺ ദേ ആർ ഇൻ ദ ഫോളോ അപ്പ് ആൻഡ് ട്രീറ്റ്മെന്റ്. കംപ്ലീറ്റ്ലി ക്യൂറബിൾ എന്ന് വിളിക്കുന്നത് ഒരു ലെവൽ കഴിഞ്ഞിട്ടാണ്. ബിക്കോസ് നമുക്ക് ഈ കണ്ടീഷൻ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇതാ പെൺകൊച്ചിന് ഒന്നോ രണ്ടോ കുട്ടികളായിട്ട് ഒരു ഫാമിലി കംപ്ലീറ്റഡ് എന്നാ പറയുമ്പോൾ വെൻ വി റിമൂവ് കംപ്ലീറ്റ്ലി രണ്ട് ഓവറീസും ഈസ്ട്രജൻ സ്റ്റിമുലസും ഈ ഡെപ്പോസിറ്റ്സ് എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്താലേ യെസ് ഒരു ലെസ് ദാൻ 2% റിക്കറൻസ് വരത്തുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ സ്റ്റേജ് വെയർ മെനി വിമൻ ഈ 45-50 ഒക്കെ എത്തുമ്പോൾ ഈ സ്റ്റേജിലോട്ട് എത്തും
1: ചിലപ്പം.
0: ബട്ട് ബിഫോർ ദാറ്റ് ഇറ്റ് ഈസ് എ ചാലഞ്ച്. സോ 20-45 വരെ ദേ വിൽ ബി സ്ട്രഗ്ലിംഗ്. ദർ ഈസ് വൺ, ഞാൻ കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത് ദിസ് ഈസ് എൻഡോമെട്രിയോസിസ് എന്ന ഒരു ബ്രിട്ടീഷ് ഷോർട്ട് ഫിലിം റിലീസ് ആയിട്ടുണ്ട്. And they have won this first prize in the BAFTA Film Awards.
1: മമ്മയുടെ പേര് ഒന്നും കൂടെ പറയോ?
0: This is endometriosis. Why I am telling is, നമ്മൾ അതിനെ ചിലപ്പോൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവാം. But the girl there is as young as 8-10 years ലാണ്. അവര് അഡോളസൻസ് കോളേജ് ലൈഫ് എങ്ങനെ നശിച്ചു പോയി ഈ ഡിസീസ് കൊണ്ട്, ഹൗ മച്ച് ഷീ സഫേർഡ് ആൻഡ് കെയിം ഔട്ട് ഓഫ് ഇറ്റ്. ഉള്ളി 2-4 ഇയേഴ്സിന്റെ ഇടയ്ക്ക് ഒരു 4-5 മേജർ സർജറീസ് ചെയ്യേണ്ടി വന്നു. അത്ര സിവിയാരിറ്റി വരെ അങ്ങനെയാണ് കാണിക്കുന്നത്. സോ അത്ര സിവിയാരിറ്റി വരെ ഒരു പോവാനുള്ള കണ്ടീഷനാണ്. സോ അതിനെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ദ കമ്മ്യൂണിറ്റി ആസ് സച്ച് പാരന്റ്സ് ഫാമിലി എല്ലാ സപ്പോർട്ടിലോട് വേണം ആ കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്.
1: പിന്നെ ഡോക്ടർ ഒരു കാര്യം ചോദിക്കാനുള്ള, ഇപ്പം പറഞ്ഞല്ലോ ലൈഫ്, നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു ലൈഫ് സ്റ്റൈലും
0: ഇത്ര മെഡിസിൻസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോ ഈ മെഡിസിൻസിന്റെ കാര്യത്തിൽ ഇപ്പൊ പെയിൻ കില്ലർ ഇന്ന് രാവിലെ കൂടെ ഒരു മദർ പറയുമായിരുന്നു 3 times a day മെഫ്താൽ സ്പൈസ് കഴിക്കുക, ഇസ് ഇറ്റ് ഓക്കെ? ബട്ട് ദ ഗുഡ് തിങ് അബൌട്ട് ഇസ് ആ പെൺകൊച്ച് തന്നെ എല്ലാ എക്സസൈസും പഠിച്ചിട്ടുണ്ട്. ഈ പീരിയഡ്സ് ടൈമിൽ എങ്ങനത്തെ എക്സസൈസ് ചെയ്താൽ എങ്ങനെ പെയിൻ റിലീഫ് കിട്ടും എന്ന് പഠിച്ചു വെച്ചിരിക്കും. ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദിസ് പേഷ്യന്റ് ബിക്കോസ് അങ്ങനത്തെ എക്സസൈസസ് കൊണ്ട് ദ അമൗണ്ട് ഓഫ് റിക്വയർമെന്റ് ഓഫ് ദ പെയിൻ കില്ലർ കംസ് ഡൗൺ. സപ്പോസ് 3 ഉള്ളത് 2 ആവാം, 2 ഉള്ളത് 1 ആവാം, അങ്ങനെയാണ് ബെനിഫിഷ്യൽ. ഇറ്റ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് ക്യൂർ ഓർ എ കംപ്ലീറ്റ് ഓൺലി ട്രീറ്റ്മെന്റ്. സോ സിമ്പിൾ ആയിട്ട് പറയാനുണ്ടെങ്കിൽ നമ്മൾ ബ്രീതിങ് എക്സസൈസ്, നമ്മളിപ്പോൾ പ്രാണായാമം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാനുണ്ടാവാം, ബ്രീത് ഇൻ ബ്രീത് ഔട്ട് കാം എക്സസൈസസ് എന്ന് പറയും. പിന്നെ 4-4 കാം എന്ന് പറയും, ജസ്റ്റ് മൂക്കിലോട്ട് എടുക്കുക, വായിലോട്ട് ബ്രീത് ഔട്ട് ചെയ്യുക, അങ്ങനെ
1: സിമ്പിൾ ഉള്ളിലേക്ക് എടുക്കുക, വായിലേക്ക് പുറത്തേക്ക് വിടുക,
0: അങ്ങനത്തെ സിമ്പിൾ എക്സസൈസസ് വേർ ദ ടമ്മി ആൻഡ് ദ പെൽവിക് ഫ്ലോർ റിലാക്സസ്, ദോസ് ആർ ദ വൺസ് വിച്ച് ഹെൽപ് ദം ഇൻ ദ കാമിംഗ് ഡൗൺ. ബേസിക്കലി ഇവിടെ ഇൻഫ്ലമേഷൻ ആണ് നടക്കുന്നത്, ആ ഇൻഫ്ലമേഷനെ വി ഹാവ് ടു കാം ഡൗൺ. അതേപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് കൂടെ കേട്ടിട്ടുണ്ടാവാം. ഇഫ് യു ഗൂഗിൾ ഓൾസോ യു വിൽ സീ എ ലിസ്റ്റ് ഓഫ് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. അതിനകത്ത് എനിക്ക് എടുത്ത് പറയാനുള്ളത് നാച്ചുറൽ പെയിൻ കില്ലേഴ്സ്. നമ്മൾ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന മഞ്ഞൾപ്പൊടി ആയിരിക്കാം, ഇല്ല ജിഞ്ചർ, ഇഞ്ചി ചായ, യെസ് ഇഞ്ചി, പിന്നെ കുരുമുളക്, ഇങ്ങനത്തെ നാച്ചുറൽ പെയിൻ കില്ലേഴ്സ്, ദേ ഹാവ് എ എഫക്ട്. അതിൻ്റെ ഒരു ലിമിറ്റിൽ ഡെയിലി 1 spoon അങ്ങനെ എടുക്കാം ഡ്യൂറിങ് ദ പീരിയഡ്സ്. അതായിരിക്കും നമുക്ക് ആ സമയത്ത് അമ്മമാരൊക്കെ ഇതിന്റെ മഞ്ഞൾ പൊടിയിട്ടിട്ട് പാല് കൊടുക്കുക. ആസ് സൂൺ ആസ് ദ പ്യൂബർട്ടി സ്റ്റാർട്സ് ഹാസ് ടു ബ്രിങ് ഇറ്റ് അല്ലെ, യെല്ലോ മിൽക്കും പിന്നെ മറ്റേ ഇഞ്ചി ചായ കഷായം ഇങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. അത് ആക്ച്വലി
1: നാച്ചുറൽ,
0: അത് നമുക്ക് ആക്ച്വലി സയന്റിഫിക്കലി ഇറ്റ് ഇസ് പ്രൂവൺ ടു ഹാവ് ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് പെയിൻ കില്ലർ. അതേപോലെ ദർ ആർ സെർട്ടൻ തിങ്സ് ലൈക്ക് ഇപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിനേക്കാളും ഫിഷ് ഫ്രൈന്റെ പകരം കറിയിലോട്ട് പോവുക, കോക്കനട്ട് ഒത്തിരി ഇടുന്നത് പകരം കുറച്ച് ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം ആ ദിവസങ്ങൾ, എസ്പെഷ്യലി ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ സിവിയർ പെയിൻ ആൻഡ് പീരിയഡ്സ് ആ ദിവസങ്ങൾ. പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ആസ് ഐ സെഡ് അവോയ്ഡ് ചെയ്തിട്ട് ഗോ ഫോർ സലാഡ്സ്, പിന്നെ വെജിറ്റബിൾസ് ഒക്കെ സലാഡിന്റെ പകരം ബോയിൽഡ് ആയിട്ട് എടുക്കാം. അങ്ങനെ കാം ലൈറ്റ് ഓൺ ദ ടമ്മി എന്ന് പറയുന്നത്
1: സോഫ്റ്റ് കൊടുത്തോണ്ട്
0: യെസ് യെസ് ആ സമയത്ത് നമുക്ക് അങ്ങനെ കൊണ്ടുപോവാനേ പറ്റത്തുള്ളൂ. സോ ദാറ്റ് വിൽ റെഡ്യൂസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ പ്രോബ്ലംസ്,
1: പെയിൻ കുറയ്ക്കാൻ പറ്റും.
0: യെസ്
1: കുട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും അല്ലേ ഈ രീതിയിൽ ഡയറ്റ്.
0: നമ്മൾ ഇപ്പോ എൻഡോമെട്രിയോസിസ് ക്ലിനിക്കലി ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുമ്പോ ദിസ് ഇസ് ദ ബ്യൂട്ടി, എല്ലാം അണ്ടർ വൺ റൂഫ് വി ഹാവ് കെപ്റ്റ് ഡയറ്റ് എക്സസൈസ് ഒക്കെ ഒരു പേഷ്യന്റ് ലീഫ്

0: എല്ലാ ഡീറ്റെയിൽ കവറേജ് ആയിട്ടുണ്ടാവും. സോ ദേ ഗെറ്റ് ടു മോഡിഫൈ ദെയർ നീഡ്സ്. ഒരു പേഷ്യന്റ് ഇത് വർക്കാവും, മറ്റേ പേഷ്യന്റ് അത് വർക്കാവില്ല. സോ ദേ ഹാവ് ടു അഡ്ജസ്റ്റ് ആൻഡ് ലേൺ ദെയർ ബോഡി. ഇറ്റ്സ് ലൈക് സെൽഫ് മാനേജ്മെന്റ്. വി ഹെൽപ് ദം ഇൻ സെൽഫ് മാനേജ്മെന്റ് ഓഫ് ദ കണ്ടീഷൻ.
1: നമ്മളിപ്പം പറഞ്ഞു എങ്ങനെയാണ് ലൈഫ് സ്റ്റൈല്, ഫുഡൊക്കെ പറഞ്ഞു. ഇപ്പൊ ഈ വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ സർജറിയിലേക്ക് പോകേണ്ടി വരാറുണ്ടോ?
0: സർജറി ഇസ് ആസ് ഐ സെഡ് ബിഫോർ, നമ്മുടെ ഇറ്റ് ഇസ് ഇൻ സെലക്റ്റഡ് കേസസ്. ഇപ്പൊ മെഡിസിൻസിൽ റെസ്പോൺസ് കിട്ടുന്നില്ല, ഇല്ല മെഡിസിൻസ് എടുത്തിട്ടും കുറച്ച് 6 മന്ത്സ് കഴിഞ്ഞിട്ട് സിംറ്റംസ് മാറുകയോ ഇല്ല സിസ്റ്റിന്റെ സൈസ് കൂടുകയോ ചെയ്യുന്നത്, ഇല്ല കുട്ടികൾ ട്രൈ ചെയ്തു ട്രീറ്റ്മെന്റ് ഫെയിൽ ആവുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇല്ല സിവിയർ കണ്ടീഷൻ. ആസ് ഐ സെഡ്, ഇത് അടുത്തുള്ള ഓർഗൻസ് എന്നൊക്കെ ഒട്ടിപ്പിടിക്കുവാണല്ലോ. അപ്പൊ നമ്മളെ കിഡ്നിന്ന് വരുന്ന മൂത്രസഞ്ചിന്റെ ഒരു ട്യൂബാണ് യൂറിറ്റർ. യൂറിട്രിക് എൻഡോമെട്രിയോസിസ് 1-3% വരെ റയർ സിവിയർ കേസസിൽ കാണാറേ ഉള്ളൂ. ആ സമയത്ത് ഇറ്റ് ഇസ് കോൾഡ് സൈലന്റ് കില്ലർ. യു നോ വൈ? ബിക്കോസ് സിംറ്റംസ് ഇല്ലാത്തയും ആ കിഡ്നീനെ അത് ബ്ലോക്ക് ചെയ്ത് കളയും. കിഡ്നി ഫെയിലിയർ ഇല്ലാത്ത ഏ സിംറ്റമാറ്റിക്, അവർക്ക് കാലിൽ നീർ എന്തിനാ വരുന്നത് മനസ്സിലാവുന്നില്ല, ചിലപ്പോൾ അവർക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അങ്ങനത്തെ കണ്ടീഷൻസും കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ആ ഒട്ടിപ്പിടുത്തൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി കീഹോളായിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി ആ ഒട്ടിപ്പിടുത്ത നർവ് ബൈ നർവ് ഒരു സിംഗിൾ ഫൈബർ ഫൈബർ ഡിസെക്ട് ചെയ്ത് കൊടുത്തിട്ട് ഡാമേജ് ഉള്ള പോർഷൻ മാത്രം എടുത്തിട്ട് ബാക്കി ഡാമേജ് ഇല്ലാത്തത് ക്ലിയർ ചെയ്തിട്ട് ഈ കിഡ്നി ട്യൂബ് ആയിരിക്കാം, മീൻസ് യൂറിറ്റർ മൂത്രസഞ്ചിന്റെ ട്യൂബ് ആയിരിക്കാം, ഇല്ല മൂത്രസഞ്ചി ആയിരിക്കാം, ചിലപ്പം വെൽ കൊടലിൽ കൂടെ. ലക്കിലി കേരള എൻഡോമെട്രിയോസിസ് വളരെ കോമൺ ആണ്, പക്ഷെ ദിസ് ടൈപ്പ് ഓഫ് വെൽ കൊടല് ചെറുകൊടലിന്റെ അകത്ത് കയറി പോകുന്ന എൻഡോമെട്രിയോസിസ് കുറവാണ്, ഇവിടെ കുറവാണ്. പക്ഷെ ബാക്കി സിവിയറിറ്റി വളരെ കോമൺ.
1: കേരളത്തിൽ എൻഡോമെട്രിയോസിസ് വളരെ കാര്യമായിട്ട് ആളുകളിലുണ്ട്,
0: കണ്ടുവരുന്നുണ്ട് ഡെഫിനറ്റ്ലി. സോ അതുകൊണ്ടാണ് ഈ മാർച്ച് മന്ത് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഇൻക്രീസ് ദ അവയർനെസ് സോ ദാറ്റ് കം ഏർലി ആൻഡ് ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് സർജറീസിലോട്ട് പോവാൻ മുമ്പ് ഇഫ് യു ക്യാൻ കൺട്രോൾ ഇറ്റ് ആൻഡ് ഇഫ് നെസസറി കോംപ്ലിക്കേറ്റഡ് സർജറീസ് ടു ബി ഡൺ ഇൻ ദ ഡെഡിക്കേറ്റഡ് സെന്റേഴ്സ് വേർ വി ഹാവ് എക്സ്പെർട്ടീസ് ഫോർ ഇങ്ങനത്തെ നെർവ് സ്പെയറിംഗ് എന്ന് പറയും. ആ നെർവ്സ് ഒക്കെ സേവ് ചെയ്തിട്ട് വേണം ബാക്കി ഡാമേജ് ഇഷ്യൂസ്
1: എടുത്ത്
0: മാറ്റാൻ.
1: അത്രയും ഇതായിട്ടുള്ള ഒരു ഡോക്ടറിനെ അത് ചെയ്ത്
0: കൊടുക്കേണ്ടി വരും.
1: യൂഷ്വലി ഈ സർജറി ചെയ്യുന്നത് ഗൈനക്കോളജിസ്റ്റ് ആണോ?
0: യെസ് യെസ് ഡെഫിനറ്റ്ലി. ഗൈനക്ലാബ്സ് ഇറ്റ്സ് എ മൾട്ടി ഡിസിപ്ലിനറി ടീം. ഇവിടെ നമുക്ക് ആസ് ഐ സെഡ് ഈ മൂത്രസഞ്ചിന്റെ ട്യൂബ് ഒക്കെ ഇൻവോൾവ് ആവുമ്പോ വി വുഡ് ലൈക്ക് ടു ഇൻവോൾവ് ദ യൂറോളജിസ്റ്റ് ഓൾസോ. അതേപോലെ ഈ വെൽക്കുടലാണ് കൂടുതൽ ഇൻവോൾവ്. അപ്പൊ സർജിക്കൽ ഗാസ്ട്രോ സർജിക്കൽ ടീം കൂടെ അതിനകത്ത് വരും. ഗാസ്ട്രോനേക്കാൾ സർജിക്കൽ സർജിക്കൽ ടീമാണ് നമ്മൾ ആ
1: ഷേവിംഗ്ലും ചെറുകുടലും ഒക്കെ ഇൻവോൾവ് ആവുന്നതുകൊണ്ട്
0: വി ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ഗൈനക്ലാബ് സർജറി. പെൽവിസിലെ ഉള്ള എല്ലാ ഡിസീസസ് വി ആർ സ്പെഷ്യലൈസ്ഡ് ടു ഡു ദ ഡിസെക്ഷൻസ്. അതേ സമയത്ത് ഇത് റെക്ടൽ ഷേവിംഗ് എന്ന് പറയും. ഈ റെക്ടം എന്ന് പറയുന്നത് വെൽക്കുടലിന്റെ ഒരു ഭാഗമാണ്. അതിനകത്ത് ഇത് പോയിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് കിടക്കുക, ഒരു ക്യാൻസർ പോലെ തന്നെ. അപ്പൊ അതിനിങ്ങനെ പയ്യെ പയ്യെ ഷേവ് ചെയ്ത് കൊടുത്തിട്ട് വി ആസ്ക് ദ സർജൻസ് ടു ഇഫ് നെസസറി ടു ക്ലോസ് ഇറ്റ് ഓൾസോ. അങ്ങനെയാണ്.
1: ഇതൊരു മേജർ സർജറി തന്നെയാണ്.
0: യെസ് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. പക്ഷെ എല്ലാ സ്റ്റേജസും എല്ലാ രീതിയിലും മേജർ ആയിരിക്കണമെന്നില്ല. ഒരു സ്റ്റേജ് 1, 2, 3, 4 ആണ് സയന്റിഫിക്കലി വി കോൾ ഇറ്റ്. സോ 3 and 4 ഇസ് ചലഞ്ചിങ്. ഇങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് ഇൻവോൾവ് ആയിരിക്കും. എന്നിട്ട് ദ പ്രൈമറി ട്രീറ്റിംഗ് പെൽവിക് സർജൻ, അത് നമ്മൾ ഗൈനക്കോളജിസ്റ്റ്.
1: പുതിയ എന്തെങ്കിലും റിസർച്ചും പുതിയ ട്രീറ്റ്മെന്റ്സും ഇപ്പം മാഡം നേരത്തെ പറഞ്ഞു, അതല്ലാതെ വേറെ എന്തെങ്കിലും പുതിയതായിട്ട് നടക്കുന്നുണ്ട്?
0: യെസ് യെസ് ഡെഫിനറ്റ്ലി. ഇത് ഒരു ചലഞ്ചിങ് കോംപ്ലക്സ് മൾട്ടി ഫാക്ടറിൽ എന്ന് പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് പറയാനുണ്ടെങ്കിൽ ഒന്ന് ഡയഗ്നോസ്റ്റിക് ഡിലേ, കണ്ടുപിടിക്കാനുള്ള 7-8 വർഷം താമസം ഒന്ന് മാറ്റിയെടുക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ. നമ്പർ 2 ഇസ് അബൌട്ട് ദ ട്രീറ്റ്മെന്റ്, സ്പെസിഫിക് ആ ഓർഗനിലോട്ട് എത്തിക്കുന്ന മെഡിസിൻസ്. പിന്നെ നെർവ് ആണല്ലോ ഇവിടെ പെയിൻ, ന്യൂറോപ്പത്തിക് പെയിൻ. ആ നെറുമ്പിന്റെ മെഡിസിൻസ് കൂടെ പുതിയ പുതിയ നോൺ ഹോർമോണൽ മെഡിക്കേഷൻസ്. ഇപ്പൊ ഇത്ര കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹോർമോണൽ
1: ഷിഫ്റ്റിലായിരുന്നു,
0: ഇപ്പൊ നോൺ ഹോർമോണിലോട്ടാണ് ഷിഫ്റ്റ്. പിന്നെ വേറെ ഒരു റിസർച്ച് ഫൈൻഡിങ് എന്ന് വെച്ചാൽ നമുക്ക് ഇത് ജസ്റ്റ് ഇൻഫ്ലമേഷൻ മാത്രമല്ലാതെ നമ്മള് വാട്ട് എവർ വി ഈറ്റ്, ഒരു ഗട്ട് മൈക്രോബയോം എന്ന്
1: കേട്ടിട്ടുണ്ട്.
0: യെസ്, പ്രോബയോട്ടിക്സ്, ഗട്ട് മൈക്രോബയോം എന്ന്. നമ്മളെ ദേഹത്തിൽ ഒരു ഗുഡ് ബാക്ടീരിയ ഉണ്ട്, ബാഡ് ബാക്ടീരിയ കൂടെ ഉണ്ട്. ഗുഡ് ബാക്ടീരിയന്റെ അളവാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോ ഈ ഗുഡ് ബാക്ടീരിയന്റെ അളവ് കുറയുമ്പോഴാണ് പല പ്രശ്നങ്ങൾ, ഈ എന്താ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ്,
1: മൈഗ്രെയിൻ,
0: കുറെ കാര്യങ്ങൾ വരും. അതേപോലെ എൻഡോമെട്രിയോസിന്റെ ഒരു ലിങ്ക് കൂടെ ജനറ്റിക്കലി ഉള്ളതുകൊണ്ട് വി ഹാവ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് മൈക്രോബയോട്ട. അതുകൊണ്ടാണ് ഈ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര്, മോർക്കറി, ഈസ്റ്റുള്ള അപ്പം, അങ്ങനത്തെ ഫുഡ് ഇസ് വെരി ഗുഡ് ഫോർ
1: ലൈവ് ആയിട്ട് ജീവനുള്ള ബാക്ടീരിയ ഉള്ള ഫുഡ്.
0: യെസ്. പിന്നെ

0: നമുക്ക് പറയാനുള്ളത് വാട്ട് ഇസ് സ്പെസിഫിക്കലി ഈ ജനറ്റിക് ലിങ്ക്സ് എന്തൊക്കെയാ ഉള്ളത്, ആർക്കൊക്കെ വരാൻ പോകുന്നത്, അതിന് എന്തൊക്കെ സ്പെസിഫിക്കലി മെഡിസിൻസ്, പിന്നെ പ്രിസൈസ് ആയിട്ട് ഈ നരമ്പിനെ തന്നെ ഐഡന്റിഫൈ, എം ആർ ഐയിലായാലും ചില റിപ്പോർട്ട്സ് വിൽ ബി വെരി വേഗ്, വെരി സട്ടിൽ ഫീച്ചേഴ്സ് മീൻസ് വളരെ ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കണ്ടുപിടിക്കാനുള്ള സ്പെഷ്യൽ മെഡിസിൻസ്, സ്പെഷ്യൽ ഡൈ കളറിങ്, ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്ന ഒരു റിസർച്ച്.
1: ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ എവിടെയാണ്, ഏത് ഞരമ്പിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നതെന്ന് വിസിബിൾ ആവും അല്ലെ, കാണാൻ പറ്റും
0: ഡെപ്പോസിറ്റ്സ്.
1: അപ്പൊ അവിടെ മാത്രം നമുക്ക്
0: ട്രീറ്റ്മെന്റ് ടാർഗറ്റ് ചെയ്താൽ മതി, അങ്ങനത്തെ ആണ് ഡെവലപ്മെന്റ്സ്
1: നടക്കുന്നത്.
0: പക്ഷെ as you know it takes many years
1: by the time
0: for example edutha namukku HPV vaccine valare useful aanannu nammal oru 10 varsha thottu thodangittunde pakshe luckily
1: ippo
0: yes last week aanu aadhar card il vannirikkana 14 years and below you can comment it
1: agane
0: research inna namukku clinics ore ettana korchu samayam edukku
1: aalugalilekku adu kodukkan
0: കുറച്ച് സമയം
1: അഞ്ചെട്ടും പത്തും വർഷം എടുക്കും.
0: അതെ, പക്ഷെ ആ വയസ്സ് ആയ ആൾക്കാരും എടുക്കണല്ലോ ഇഞ്ചക്ഷൻ. അതേപോലെ വി കാൻ മിസ് അവർ കിഡ്സ്. യെസ്,
1: ഇതിനെ പറ്റിയുള്ളൊരു അവയർനെസ് ആളുകളിലേക്ക്, ഇതിനൊരു ബോധവൽക്കരണം ആളുകൾക്ക്. ഇപ്പം എനിക്ക് തന്നെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലായത്.
0: അപ്പം
1: എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. അപ്പം അവർ പറയുമ്പം പെയിനാണ്, പീരിയഡ്സിന് പെയിൻ ഉള്ളതാണ് അപ്പോൾ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. എനിക്കും പെയിൻ ഉണ്ടായിരുന്നു. അപ്പം അതൊരു സിവിയർ പെയിനാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ഗ്ലോബലി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് ഒരു അവയർനെസ് എങ്ങനെയാണ് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്?
0: വളരെ സിമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ, സിമ്പിൾ പെയിൻ ഈസ് ഓക്കെ, ഇത് കോമൺ പെയിൻ ആണ് പീരിയഡ്സിൻ്റെ. പക്ഷേ എനിത്തിങ് യു ഫീൽ അബ്നോർമൽ, ഒരു പ്രാവശ്യം പോയി കണ്ടേക്കാം എന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇല്ല ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സിവിയർ ഫീവർ, വോമിറ്റിംഗ് ഓർ ബവൽ കോംപ്ലിക്കേഷൻസ് ലൈക്ക് ലൂസ് മോഷൻ ആയിട്ട് വരിക, അതിൻ്റെ കൂടെ മോഷൻ പോകുന്നേ ഇല്ല ആ 3 days, ഇല്ലെങ്കിൽ ആ പറഞ്ഞ പോലെ പണ്ട് പറഞ്ഞ പോലെ കൂടി കൂടി വരിക പെയിൻ, 3 days ഉള്ളത് 4 days, 2 days ഉള്ളത് 5 days, അങ്ങനെ കൂടി കൂടി വരിക, ഇല്ല പണ്ടില്ലാത്ത പുതിയ പെയിൻ, ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എനിത്തിങ് ലാസ്റ്റിംഗ് മോർ ദാൻ 6 months, 6 months വരെയും കണ്ടിന്യൂസ്ലി വന്നോണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് അബ്നോർമൽ. 1 or 2 months വന്നു, 3rd month തൊട്ട് ഒട്ടും ഇല്ല, ഇറ്റ്സ് നോർമൽ ആണ്. പിന്നെ ബ്ലീഡിംഗ് ഒട്ടും അബ്സല്യൂട്ട്ലി നോർമൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇഫ് ദ ബ്ലീഡിംഗ് ഈസ് ഓൾസോ ഇൻക്രീസിംഗ്, ബ്ലീഡിംഗ് കൂടി കൂടി വരിക, പെയിൻ കൂടി കൂടി വരിക, 6 months ആയിട്ട് ഒന്ന് സബ്സൈഡ് ആയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് ടു
1: ഡോക്ടറിനെ കാണണം.
0: യെസ്.
1: ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്ന, സൗഖ്യം പ്രോഗ്രാം കേൾക്കുന്ന ആളുകളുണ്ടല്ലോ, ഡോക്ടറിന് അവരോട് പറയാൻ പറ്റി എൻഡോമെട്രിയോസിൻസിനെ പറ്റി പറയാൻ ഒരു കാര്യം നിർബന്ധമായിട്ടും പറയണം എന്ന് ഇത് കേൾക്കുന്നവരോട് പറയാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും ഡോക്ടർ പറയുന്നത്?
0: യെസ്, ഡെഫിനറ്റ്ലി. ഒരു വീട്ടില് അച്ഛനെ കുറച്ച് ഫീവർ എന്ന് വെച്ചാൽ ആ വീട് കുഴപ്പമില്ല, എങ്ങനെങ്ങനെ മാനേജ് ആയിട്ട് എല്ലാവരും നോക്കിക്കൊള്ളും. പക്ഷെ അമ്മയ്ക്കൊരു പനി പിടിച്ചാൽ, ഇല്ല ലേഡി ഓഫ് ദ ഹൗസിന് ഒരു പ്രശ്നം വന്നാൽ, ഇറ്റ് ഈസ് ലൈക്ക് എ സ്റ്റാൻഡ് സ്റ്റിൽ. സോ ഇറ്റ്സ് ദ ഡ്യൂട്ടി, എല്ലാവരും കടമയാണ് നമ്മൾ ആ പെൺകൊച്ചുങ്ങളെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. എന്നാലേ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്തും അതേപോലെ നമ്മൾ നേഷൻ ഒരു ഡെവലപ്പ് നേഷനിലോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. സോ എവറിബഡി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ പെയിൻ, ഷുഡ് നോട്ട് ബി നെഗ്ലക്റ്റഡ്. ഇഫ് ഇറ്റ് ഈസ് ഓഫ് ഇൻക്രീസിംഗ് ഇൻറ്റൻസിറ്റി, അത് ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്പർ 3, ഇതിൻ്റെ ക്രോണിസിറ്റി അത്ര സിവിയർ ഉള്ളതുകൊണ്ട് ഫോളോ അപ്പ് ആൻഡ് റിക്കറൻസിലോട്ട് എല്ലാവരും ഒരു ശ്രദ്ധയോട് നോക്കണം. ബിക്കോസ് പലപ്പോഴും ചാലഞ്ചിങ് ആയിട്ട് നമ്മൾ കാണുന്നത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങും, 2 വർഷം കഴിഞ്ഞിട്ട് ഒന്നും കാണത്തില്ല, പേഷ്യൻറ്റ് തിരിച്ചു വരത്തേ ഇല്ല, 3rd വർഷം ഭയങ്കര സിവിയർ ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അതും എസ്പെഷ്യലി വർക്കിംഗ് ക്ലാസ്, അവർക്ക് സമയം ഉണ്ടാവുന്നില്ല, നെഗ്ലക്ട് അറിഞ്ഞിട്ടല്ല, സോ അതാണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മളിപ്പോൾ കാണുന്നത്. റിക്കറൻസ്, പ്രിവെൻഷൻ ഓഫ് റിക്കറൻസ് ആൻഡ് ഫോളോ അപ്പ്.
1: എൻഡോമെട്രിയോസിസ് ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കേരളത്തിലെ കുട്ടികൾ, സ്ത്രീകളിൽ കാണുന്നുണ്ട്.
0: ഡെഫിനറ്റ്ലി
1: അതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ സാധാരണയിൽ കവിഞ്ഞുള്ള നമ്മുടെ പീരിയഡ്സിന്റെ സമയത്തുള്ള വേദന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സാധാരണ അല്ലാത്ത ഒരു വോമിറ്റിംഗ് വരുന്നു, അല്ല അതുപോലെയുള്ള സാധാരണ കാണാത്ത എന്തെങ്കിലും ലക്ഷണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു, അത് 6 മാസം തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ വരുന്നു എന്നൊക്കെ ഉള്ളപ്പം എവിടെയോ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കണം.
0: യെസ്,
1: ഉടനെ തന്നെ ഡോക്ടറിനെ കാണുകയും എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കണം. ഇനി കണ്ടുപിടിച്ചു അത് എൻഡോമെട്രിയോസിസ് കൊണ്ടാണ് എന്ന് അറിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അത് തുടരുകയും ഡോക്ടറിനെ വന്ന് കണ്ട് ഇടയ്ക്കിടെ

0: എനിക്ക് ആ പറയുന്ന സമയങ്ങളിൽ ഡോക്ടറിനെ വന്ന് കണ്ട് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുകയും അങ്ങനെ ഈ സിംറ്റംസിൽ നിന്നോ അല്ലെങ്കിൽ സിവിയർ ആവുന്നതിൽ നിന്നോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.
1: ഡെഫിനറ്റ്ലി. ഓക്കെ,
0: അപ്പം റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനിൽ സൗഖ്യം പരിപാടിയിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ചൈത്ര TM, എറണാകുളം റിനായ് മെഡിസിറ്റിയിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. എൻഡോമെട്രിയോസിസ് എന്ന വിഷയത്തെപ്പറ്റി വളരെ ദീർഘമായിട്ട് നമ്മളോട് ഇത്രയും സമയം സംസാരിച്ചതിനും ഡോക്ടറിൻ്റെ തിരക്കിട്ട ജോലിയുടെ ഇടയ്ക്കൊന്നും അല്പസമയം കണ്ടെത്തി നമുക്ക് ഇത്രയും അറിവുകൾ പറഞ്ഞു തന്നതിനും റേഡിയോ കൊച്ചി 90 FM പേരിലുള്ള എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു മാം.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
2: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. പുകഴേന്തി എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത സംഗീത സംവിധായകൻ TK വേലപ്പൻ നായർ, ഇദ്ദേഹത്തിന് തമിഴ് സംഘകാല കവിയായിരുന്ന പുകഴേന്തിയുടെ പേര് നിർദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ സംഗീത ഗുരുവായിരുന്ന പാലക്കാട് പരമേശ്വരൻ നായരാണ്. അങ്ങനെ പുകഴേന്തി എന്ന പേരിൽ സിനിമാ സംഗീത രംഗത്ത് പ്രശസ്തനായി. 1965 പുറത്തിറങ്ങിയ മുതലാളി എന്ന ചിത്രത്തിനാണ് അദ്ദേഹം മലയാളത്തിൽ ആദ്യമായി സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. 30 വർഷം നീണ്ട സംഗീത സ്പരിയിൽ മലയാളത്തിനു പുറമെ തമിഴ്, തെലുഗു എന്നീ ഭാഷകളിലും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. 2003 പുറത്തിറങ്ങിയ പഞ്ചാക്ഷരി എന്ന ആൽബത്തിനു വേണ്ടിയാണ് അദ്ദേഹം അവസാനമായി സംഗീതം നൽകുന്നത്. 2005 പുകഴേന്തി എന്ന TK വേലപ്പൻ നായർ നമ്മോട് വിട പറഞ്ഞു. ആ മഹാപ്രതിഭയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ഭാഗ്യമുദ്ര. ആലാപനം LR ഈശ്വരി.

സുകുമാരകലകൾ സ്വർണം പൊതിയും ഭഗവതി വിഗ്രഹമേ, നിന്റെ പുറംകാൽ മൂടും മുടിയിൽ ചൂടുവാൻ ഒരു കുല മുന്തിരിപ്പൂക്കൾ. വയലാർ രാമവർമ്മയുടെ വരികളാണിത്. വരികൾ കേട്ടാലറിയാം ആരെയോ വർണ്ണിച്ചാണ് ഇതെഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് സുകുമാരകലകൾ? കല എന്നാൽ മനുഷ്യൻ്റെ സന്തോഷത്തിനു വേണ്ടിയുള്ളതാണ്. കലകളെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു, പ്രയോജക കലകളും സുകുമാരകലകളും. മനുഷ്യൻ്റെ മനസ്സന്തോഷത്തിലുപരി അതിൽ നിന്നും ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമായ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്നുവെങ്കിൽ അത്തരം കലകളെ പ്രയോജക കലകൾ എന്നറിയപ്പെടുന്നു. എന്നാൽ സുകുമാരകലകൾ മനുഷ്യൻ്റെ മധുരാനുഭൂതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, അതായത് ദൃശ്യകലയും ശ്രവ്യകലയും. മനോഹരമായ വയലാറിൻ്റെ ഈ രചനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ജി ദേവരാജൻ. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി സുകുമാരകലകൾ എന്ന് തുടങ്ങുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1968 പുറത്തിറങ്ങിയ ചിത്രമാണ് യക്ഷി. മലയാറ്റൂർ രാമകൃഷ്ണന്റെ യക്ഷി എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. KS സേതുമാധവനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. തോപ്പിൽ ഭാസിയുടേതാണ് തിരക്കഥ. മലയാളത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലറായി ഈ ചിത്രം കണക്കാക്കപ്പെടുന്നു. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റേതാണ് ഗാനങ്ങളെല്ലാം. ഈ ചിത്രത്തിൽ യേശുദാസും പി. ലീലയും ചേർന്ന് ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം കല്ലോലിനിയിലൂടെ.

മലയാളി മനസ്സുകളെ സംഗീതത്തിന്റെ മാന്ത്രിക വിദ്യകൊണ്ട് കീഴടക്കിയ നമ്മുടെ സ്വന്തം ബാബുക്ക. ഗസലുകളുടെയും മലബാർ മാപ്പിളപ്പാട്ടിന്റെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും ശ്രുതി മാധുരി മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് നൽകിയ കോഴിക്കോട്ടുകാരൻ. ഹിന്ദുസ്ഥാനി രാഗങ്ങൾ അന്യമായിരുന്ന ആ കാലത്ത് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ മലയാള ചലച്ചിത്ര രംഗം പുതിയ വഴിത്തിരിവിന് കാരണമായി. രാമു കാര്യാട് സംവിധാനം ചെയ്ത മിന്നാ മിനുങ്ങ് എന്ന 1957 പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയാണ് സിനിമാ സംഗീതത്തിലേക്ക് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. പിന്നീട് തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാളിയുടെ ഇഷ്ട സംഗീത സംവിധായകനായി. ലേഡീസ് ഹോസ്റ്റൽ എന്ന 1973 പുറത്തിറങ്ങിയ ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ബാബുക്കിയുടെ സംഗീതത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനം.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. അക്കരെ പച്ചയിലെ അഞ്ജന ചോലയിലെ ആയിരം ഇരളുള്ള പൂവേ, ആർക്കുവേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ. സ്ഥാനാർത്ഥി സാറാമ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ എഴുതിയ മനോഹരമായ വരികളാണിത്. ജി ദേവരാജനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. കെ ജെ യേശുദാസും പി ലീലയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

1975 പുറത്തിറങ്ങിയ ചിത്രമാണ് കളക്ടർ മാലതി. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രേം നസീർ, ഷീല എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ ബാബുരാജ് കൂട്ടുകെട്ടിൻ്റെതാണ് ഗാനങ്ങൾ. ഈ ചിത്രത്തിലെ കറുത്ത പെണ്ണെ എന്ന് തുടങ്ങുന്ന ഗാനം ആലാപനം കെ ജെ യേശുദാസും പി സുശീലയും.

മലയാളി മനസ്സുകൾ മറക്കാതെ സൂക്ഷിക്കുന്ന സംഗീത സൃഷ്ടികളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയ ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന മധുരഗാനങ്ങളുമായി കല്ലോലിനി ഇനി അടുത്തയാഴ്ച.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.